സോ സാമ്പിനി ബുദ്ധ മേ ശുഭ്രേ മാരംഗ മനേ ഇന്ദിരാജീവ് കുയേ ഇലാം ഭാഗ്യ മേ മാരംഗ ഔർ ഉന്നോനെ മാരാ ജനറൽ വെഞ്ചാ കോ ഉന്നോനെ പൂനാ മേ ജാകേ മാരാ ജനറൽ ഡയർ കോ മന്നൻ